ജയിത്തൻ്റെ പുഷ്ടഞ്ചേ പുഷ്ടിഷ്ടേ വിഭുതമേ പ്രഭുതമേ ബഹുതമേ ഭൂലഷ്ടമേ പൂർണ്ണഞ്ചമേ പൂർണ്ണ